മുഖം സുന്ദരം സുതന്ത്രം ഉള്ളം ഉലകം ഉല്ലാസം സുഖം സുന്ദരം സുതന്ത്രം ഉള്ളം ഉലകം ഉല്ലാസം സുഖം സുന്ദരം സുതന്ത്രം ഉള്ളം ഉലകം ഉല്ലാസം സുഖം സുന്ദരം സുതന്ത്രം ഉള്ളം ഉലകം ഉല്ലാസം സുഖം സുന്ദരം സുതന്ത്രം ഉള്ളം ഉലകം ഉല്ലാസം സുഖം സുന്ദരം സുതന്ത്രം ഉള്ളം ഉലകം ഉല്ലാസം സുഖം സുന്ദരം സുതന്ത്രം ഉള്ളം ഉലകം ഉല്ലാസം സുഖം സുന്ദരം.